കാസ്താങ്ങ ക്ഷേത്രി ഡിഗ്രി മിസ് പ്ലസ് കുർഗുഞ്ചുന ഡിഗ്രി മിസ് പെന ദാസപിതൊക്കെ ആകാശവാണി ദില്ലിനെ ഹിന്ദി തങ് അംഗ്രേജി നനസ്തുൽ സഞ്ചില പോലെ ടുക്തങ് സ്കർമാർ ചുക്ക ജിംപേ സുസ്ക ഡിഗ്രി സനച്ചതിൻ ഈ ഡിഗ്രി മെനങ്ങ പുൻസോക് ടോൽ മെസൽക്കനെ ലൂഷി സഞ്ചില പോലെ ഡിഗ്രി ഫുൽക്കൻ ഹസിന പാനോ യാ ഡിഗ്രി കോജിക് സത്ഖൻ സോനമാച്ചു ടുക്തങ് സ്കർമാർ ചിപ് ചുക്ക മാർമി ടുക്തങ് നിക്ക ഡിഗ്രി മെനങ്ങ ഫിൽമി ലൂരി സഞ്ചില പോലെ ദുൻതങ് സ്കർമാർ ചോ ഇക്കല ദർശന നസ്തുൽ തൻ ദിൽഷാ ദുൻതങ് പെദേക്ക ദുൻ ടുക്തോ ജെസൽക്കനെ ലൂരി സഞ്ചില പോലെ ছানি চুচত গিয়া দেখা জুমদরি সচলা পলিন গেতাম পে দেখা লাদাখ সে এসতে সে ইয়ং চিজে মেনা মা পুতে এসতে তাং পমেস তে কুন সচলা পলিন ইয়ং আজে তিরি ছানি চু ইয়ং আজে তিরি ডিগ্রি মিস প্লেসিং জুক পে কা ছানি চুচত কুতাং পে দেখা নিপ চপ সে ইয়ং চিজে মেনা সচলা পলিন ডিগ্রি ডিগ্রি ফুল কান ইয়ং চান লামু